ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവനാകി